0: അമളിയാന്ത രാജ് അല്ലേ.
1: ആക്ച്വലി ഇറ്റ് മേ ആസ് വെൽ ബി അമളിയാന്ത രാജ് അല്ലേ സിറ്റുവേഷൻ, ബിക്കോസ് ദ വേ തിങ്സ് റൺ ഇറ്റ് സ്റ്റിൽ ബി റൺ ബെറ്റർ ദാൻ ദിസ് സ്റ്റൂപ്പിഡ് ക്രാപ് മാൻ. ദ വേ തിങ്സ് ആർ റണ്ണിംഗ് ഇറ്റ്സ് നോട്ട് ഗുഡ്. ബട്ട് യേ, ചെക്ക് ഔട്ട് ദിസ്, ദിസ് ഐ ഫൗണ്ട് ഇൻട്രസ്റ്റിംഗ് ഇൻ വിദാന, ദിസ് ഡയലോഗ്, ചെക്ക് ഇറ്റ് ഔട്ട്.
2: ഹൊറർ സസ്പെൻസ് കാ ബാദ്ഷാ. Hitchcock का नाम तो तुम सुना ही होंगे.
3: हाँ सुना.
2: गुड गुड भाई, उसका दूर का रिलेटिव है Hitchcock, you know, Hitchcock, Hitchcock.
1: What the hell? Anyway, we've got like about 10 minutes left of the show. Doing okay, trying to play out whatever I can. There's too much music being sent in, but it's a good thing. I remember the early days of radios reaching out to different labels and everything, man. What the hell? And now it's different, isn't it? So yeah, this is, yeah man, let's do it. One call away, Argentinon. I'm pretty sure that is Jazzy B. Yeah, Jazzy B and Mercy's on this one, man. Let's go.
4: Radiation, the number one station for the Asian invasion.